ഞങ്ങൾ ഹർത്തസ് മണിക്കൂഴുമാണ് ചുനപ്പ അത്യാവശ്യമെങ്കിലും രൂപങ്ങാട്ട ഉണ്ടെങ്കിത്തെക്കു തേമ്പ ഞങ്ങട്ടിത്തട്ട ഉണ്ടുമാ മക്കൊക്കെ മാത്രമെന്ന് സാലഹക്സ് മണിക്കൂഴുമിനി അത്യാവശ്യം അങ്ങിച്ചുങ്ങ ഉപ്പകുമ്പോഴാണ് നടുളുകാമ ഹിമ്മിക്കൂടത്തും ഇഷമക്സുഹത്തടിച്ചിനിക്കൂഷി മലർമിച്ചുങ്ങ ഹിമ്മിഹുണ്ണിലപ്പുക തെക്കുണ്ട വെച്ച മുറ്റാലോഷുമ്മാണെ അക്കുമുള്ളു തെക്കുണ്ടുണ്ടാകുമ്പോണ്ണേശുണ് തൈമാക്കാ പിന്നെ അജുണ്ട സഹത്തശോകാറും പെക്സുകളും ഇക്കിനക്ഷണിലും തേമേറ്റേമേറ്റുക്കു ഇല്ലവ ഹത്തസ മണിക്കൂടെ അച്ചുമ സാറഹാസുഹത്തോട്ടമക്കിങ്ങനെ അമ്മ ചൊല്ലി അനുഹങ്ങിശിയാക്സുനി അനുഹജാങ്ങിശിയാക്സുനി ഖന്നി തൊക്കാരോളും അപ്പൊട്ടിശിയാകുണ്ടാകത്തല്ലോ ഇല്ലൊട്ട് ആകാശുമ്മകളോർച്ചിട്ട മനകാലം ശല്യവില്ലങ്ങ അപ്പൊട്ടിശിയാകുണ്ടെങ്കിന്നിട്ട ഇല്ലുപൊട്ടായ അവന് ഇക്കലോ അമ്മഹാവിന് മകളോ അത്തിയോ ഡാക്ടറുകാരോടൊന്ന് ഖന്നി തൊക്കാരമ്മൻ ഇതൊക്കെ ഹിമുട്ടിയാട്ടിക്കാട്ടില്ല എങ്ങനെ കലക്തുമ ഇഷമക്സുട്ടിൻ്റെയാകമല്ലുകൻ ഹിന്നിക്ക ഇഷമക്സുട്ടിൻ്റെയാകമല്ലുകൻ ശരി എങ്ങനെ കലകത്ത നെല്ലിയിട്ടില്ലാവുന്ന ശിവിറ്റൊരു കല്ലമ്മ എങ്ങനെ കഴുങ്ങ ഇതൊക്കെ തേമക്കിങ്ങുണ്ണിങ്ങനെ ചില ഇമ്മിന് നെല്ലിയിട്ടില്ലാങ്ങിട്ടൊക്കെ ഇമ്മിന് ചിയ നൊക്കങ് മറ്റ കമുട്ടിക്കനി നീഴുങ്ങ തമാവങ്ങ നിക്കുവിറ്റുങ്ങ തമാവങ്ങ കമുട്ടിമ്മ സനയാണ് സനപകാക്കുസുങ്ങ പിശുകയാകമ്മ തവട്ടുങ്ങിട്ടാറ് വല്ലുവികാറും അങ്ങനെ കുറച്ചും തപ്പുങ്ങ അപ്പുക്ഷുങ്ങ പാമ്പട്ടു ഇന്നലെ ഒക്സി വരുക തവട്ടുങ്ങിട്ടകനു അശുവിലാട്ടാൻ തച്ചി കത്താക്കു ഇല്ലുവികാളുകളും മൻ തെക്കു ഇതൊക്കെ കിങ്ങുണ്ടാകാനും നിപ്പിന്നെ മാറാന് കായികളാക്തുക്കളോടൊക്കെ മേഘ ഇല്ലുവികാളുകൊണ്ടാണ് തച്ചുമാ തുങ്ങനാക്ഷമകി വിടച്ചു മണി അപ്പൊട്ടിച്ചാകുണ്ടെങ്കിട്ട് ശല്യവും ഇല്ലെങ്കിൽ മനകാലവും മൻ ശല്യമോളും അക്ഷമങ്ങിത്തം ൂണകടട്ടിലുകോ ന്യൂണ ഇലാശിലുട്ടിലുകോ തുമക്കൂട്ടാലുഴാർന്നു മൈലകകോ അശീല ഉഴാമ്മി തത്തഹലത്തന്നവൻ ചോർലോനെ ഊട്ടും ഊട്ടു യാത്രയാലത്തം തുവങ്ങി മനകാരമ്മിയ മനകാരമ്മി തൊക്കുയാക്സിനി തേമേലിംഗ ഹട്ടസി മനത്തൊക്ക ശല്യമേട്ടിട്ട് ഹൗങ്ങിനമ്മ തേമേലിങ്ങ ഹത്തശിമയോ ചില തേമേറ്റാലോ യാത്രയാളും മെമ്മൻ തേമേറ്റാലോളും മനലാട്ടു പാലോയാളും മെമ്മൻ നുക്കച്ചു ഉയർത്തഹലും മെമ്മൻ മാർന്നശാല അക്കുണ്യാലോ അക്കുണ്യാലോ ഇറ്റം ഇശിക്കി തപ്പലത്തിലുമല്ലേ തേക്ക് ഉഴകാലും സഖം സഖജാലും ഖക്കുയുച്ചുണ്ണിഖില നുണലു കില്ല ഹച്ചയാകണി ഇതാഖിലങ്ങോനെ ഹകണി നൊക്കച്ചുങ്ങ ഊട്ടാലുകളാണ് തേമേലി തേമേലിയുങ്ങ നുണമേറ്റുങ്ങ ഹവഴിമയുങ്ങ ചില പെഹത്തികിയക ഓഹലച്ചുണ് ഊട്ടാലുകളാണ് ചില തേമേലി സന്തോഷിലാകുമ്പോ ഉഴകാലും ഇന്നാത്ത കനുട്ടുന്നവളോ നിച്ചട്ടോകുന്നമ്മ പിറപ്പലിയാണ് അപ്പിഗണിത്തേമങ്ങൻ കമ്മുട്ടിന്നുണ്ട് അത്യാവശ്യം വച്ചുങ്ങ അത്താത്തകൻ അങ്ങനെ കുറുകാനും ഉഷി കെട്ടാങ്ങളോട്ടുങ്ങ അവളിച്ചപ്പലിയാണ് അപ്പിഗണി താമങ്ങൻ തേക്കങ്ങ താമങ്ങ പിഴപ്പലിയാണ് അപ്പിഗണി മലക്കെട്ടിട്ടുങ്ങ നഹത്താവശ്യം അവച്ചുങ്ങ ഇങ്ങനെ ഇങ്ങനെ ചുണ്ടാലും ഉഷിഹാങ്ങ നഹത്താവശ്യമല്ലോ കപ്പ്യാനങ്ങാട്ട് ഇന്നിട്ടോ കപ്പ്യാനത്തോ ഇശമലകളോണം മെയ്യോ തേമേറ്റുകളും

മഴങ്ങോട്ടെത്തിയാൽ ഒട്ടങ്ങ ഒരു 10 വർഷം കൊതാണു നൂടിമ്മി നോട്ടോട്ട് ഇന്നോട്ട് അവട്ടാട്ടു പിന്നറാണ് ഒക്കെ ദോഷമാവും മക്കുപ്പഴവും ദക്ഷിണ ഊട്ടും അമ്മട്ടേമ ഇന്നപ്പഴത്തില്ലുവിൻ ചോശി ഇന്നപ്പഴാങ്ങനത്തില്ലുവിൻ കണകി ജക്കുന്നു അവിടെ ദോഷം ഇല്ലുട്ടിക്കോ ഉവിങ്ങയും കിപ്പായിട്ട് കുറവിലോട്ടില്ലുവൻ ഉവിങ്ങയും കിട്ടിതത്തില്ലുവൻ ഇല്ലൊക്കെ കണകിയെട്ടിന് തമാനം ഇത്തുമൊക്കെ കണകിയാന് തൈക്കന് ഇല്ലൊക്കടത്തില്ലുന്നു കേക്ഷോട്ടും ഒക്സും ഒട്ടുമി ഇകശും ഒക്സൊക്കെ ഇറങ്ങി ഇല്ലു ആരോ ഒക്സമയം ഇല്ലൂട്ടാണ് ഒട്ടില്ല ഒട്ടുന്ന് ഇതുവരെ ഒക്സമയം ഇല്ലുട്ട കഷ്ണ കിപ്പായിട്ടും തെപ്പന് മക്കോട്ട് ഇല്ലുട്ടാക്കുന്ന ഇല്ലുട്ട തെപ്പന് തന്നെ നക്ഷത് ഉപ്പങ്ങക്ഷാങ്ങളൊക്കെ ഇല്ലുവോ ഉപ്പങ്ങക്ഷാങ്ങളും ഒക്സരുങ്ങ് അയച്ചൊക്കെ അസുങ്ങ അന്നിലക്ഷമികമ്മ തക്കമോണ് ഇരുക്കും അന്ന അക്കമ്മിലുങ്ങ മിറ്റമറ്റിങ്ങ മാക്കൂത്തിയോടക്ഷമയുങ്ങ തീത്തപ്പുഴ നിറയപ്പുഴക്ഷങ്ങ നിറയപ്പുഴക്ക് നിറയുമയും നിറപ്പുങ്ങ തീത്തപ്പുഴക്ഷങ്ങ നിറയപ്പുഴക്കു തീത്തമയും തപ്പുങ്ങ ഇമപ്പുഴക്ഷങ്ങ ഇമിറ്റുവാങ്ങും നിറയപ്പുഴ മേക്കു ഇന്നിറമയും തപ്പുങ്ങ തൊക്കത്തി നിറക്ഷങ്ങ അന്നലോ അന്നക്ഷമ കാറ്റ ചോട്ടക്കമ്മൻ ആയാവും ആയാവുന്ന കമ്മ തപ്പാവുക ഉദ്യോഗത്തിയാവുന്ന അസുഖങ്ങൾ ഒന്ന് അന്ന അന്നിക്കുമ്പോൾ തമന്ന എന്നൊക്കെ തട്ടുന്നിങ്ങാങ്ങയോ എന്നൊക്കെ ചെന്നുവാങ്ങാൻ സ്ഥലം എന്നൊക്കെ ചെന്നൊക്കെ ചെന്നുവാങ്ങയോ തമ്മിൽ കിട്ടുവാക്കുന്നമ്മൻ മക്കൾ ഉസിലാകുള്ള അസുഖം അപ്പം കണക്കു കാട്ടിട്ട് അപ്പം ആയിരുന്നു ഇതെന്നോടും പൂക്കട്ടം നിൽക്കുമ്പോൾ ശിവനിങ്ങനെ ദോഷം ഒട്ടായിക്കണ് പൂക്കട്ടം നിൽക്കുമ്പോൾ തമ്മിൽ കിട്ടാളായി കിടന്നാൽ മതിക്കുക തൊഴിച്ചുട്ടിങ്ങാൻ വിട്ടം തൊഴിച്ചുട്ടിങ്ങാൻ വിട്ട തിമ്മ കിശന് തട്ടുമ്മ എന്നൊക്കെ ചുമ്മാങ്ങിങ്ങ തമ്മന്ന ഇമ്മ അക്കൂട്ട പിലക്ടോട് ദോഷം പോങ്ങ തേച്ചുമന് സ്ലേറ്റിങ്ങാൻ കിട്ടുള്ളൂ എന്നൊക്കെ സുരക്ഷങ്ങ എന്നൊക്കെ സുഖം അട്ടോന്ന് നിർത്തുള്ളൂന്ന് മറ്റൊരാമൻ മറ്റൊരാമൻ തെക്കന്നു തെക്കണന് ദയമാക്ഷമകമ്മ നെയ്റ്റി സിക്സ് അയിമയൊക്കെ ഒട്ടുമ ടൈമങ്ങ സൂചകമ്മ മറ്റു മറ്റു ടീച്ചർ അമേശപ്പെടുവൻ അടക്കോളത്തിക്ക നിപ്പിച്ചുള്ളു അമേശപ്പെടുവൻ അടക്കോളത്തുവൻ ഫിഫ്റ്റി സിക്സ്റ്റി സിമത്തി തമാന സിക്സ്റ്റി സിമത്തി തമാന ഒക്കോളത്തി അക്കാകും കങ്ങറ്റപ്പഴും അമ്മയാട്ടുങ്ങ കേക്കും അയോക്സിലും മികമ്മ ആരോട്ടിയും പോകോയങ്ങട്ട് കിളപ്പാങ്ങട്ട കണ്ണോയങ്ങനെ വാങ്ങാൻ ഇങ്ങട്ട കുപ്പിന്ന് ഒക്സുന്ന് സാഗിലിൽ നിറാമ കുപ്പിന് നിറാമ തപ്പിന്ന കണ്ണോയങ്ങനെ ഇത്തം കുപ്പിന് നിറാമ അവൻ വാങ്ങുന്നമ്മ നിറത്തുള്ള അക്ഷരം നൊക്കുന്നതാണ് താന്ന് കണ്ണോയങ്ങ തപ്പങ്ങ കൊല്ലുന്നമ്മ നുപോയിങ്ങനെ അക്ടോറക്കുറന്ന് നുങ്ങും മറ്റ ടമക്ക ടിസിയുകള നുങ്ങുട്ടം മറ്റ അയുരകമ്മ തയമെന്നിട്ടുന്ന ആളോട്ട് ഉസ്ലിയോട്ട് തിന്ന അസുവിൻ ഇമാനിൻ്റെ ലക്ഷമ്മ ഉള്ളുണി പിങ്ങച്ചണി കിടക്കാന്ന് ഫോണിൽ കിടക്കാം പിടിക്കും അങ്ങനെ കാസിപ്പുഴം അങ്ങ ടിസി ഒക്കെ സിക്കോട്ടര കൊയ്യുടമ്മൻ സിക്കോട്ടര കൊയ്യുമ്മൻ ഇന്നു കണികിയ കണികിയ ടമന്ന തിശുനാ കട്ടമ്മൻ തമാങ്ങ തിശുനാമ തിക്കിത്തകാങ്ങമ്മ

0: ഉമ്മൂട്ടി കാർഷിമറ്റാസുണ്ട് ഇങ്ങനെ കണ്ടുമുട്ടായമുണ്ട് നകുഞ്ചാകാലിട്ടപ്പിന്തുടാ കൈമില്ല കഴിയുമ്പോൾ നമ്മൾ ചുവി ഉടിച്ച ചോറാകാം ചുവി ഉടിച്ച കയ്യാ കിശു കയ്യാ ശമിക്കുമിതമിച്ച് ഉണ്ടാകും കയ്യുക്ത കക്കായോ കയ്യുക്ത കട്ടക്കാവും ശവിക്കുമിച്ചും അമ്മരാണ് ശവിക്കുമിച്ചും ഇമൻ ഉമ്മിലിക്കുറു തേമൻ ഉമ്മിയും ഇമനായിച്ചും തവറ്റ സാക്ഷി മുക്കി പിടിച്ചുവാങ്ങൾ
1: ആ